0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എ സരസ്വതി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ശ്രീ അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, ശ്രീ ആറ്റിങ്ങൽ എം ആർ മധു ഖടം. ആദ്യം സാവേരി രാഗത്തിൽ ആദ്യ താളവർണം കേൾക്കാം.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Vocal Recital by Srimati A. Saraswati. She is accompanied on the violin by Shri Muttara B. N. Ravindran. On the mridangam by Shri Adur M. V. Narayanan Kutty. And on the ghatam by Shri Aattingal M. R. Madhu. She begins a Carnatic Classical Vocal Recital with a varnam in the rag Saveri, set to Adithal.

0: ഇനി നാട്ടരാഗത്തിൽ നിന്നെ ഭജന എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: Continuing her Carnatic classical vocal recital, she will now present a composition of Saint Thyagaraja, Ninne Bhajana, in the rag Nata, set to Adithal.

0: അടുത്തതായി ശ്രീരഞ്ജിനി രാഗത്തിൽ ഭുവിനിദാസുടനെ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഭുവിനി ദാസുടനെ, ഇൻ ദ രാഗ് ശ്രീരഞ്ജിനി, സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി എ സരസ്വതി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ശ്രീ അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, ശ്രീ ആറ്റിങ്ങൽ എം ആർ മധു ഖടം. ഇനി സിംഹേന്ദ്ര മധ്യമം രാഗത്തിൽ നിന്നെ നമ്മിതിനയ്യ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം മൈസൂർ വാസുദേവാചാർ രചിച്ചത്.
1: ദിസ് ഇസ് രാഗം

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എ സരസ്വതി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ശ്രീ അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, ശ്രീ ആറ്റിങ്ങൽ എം ആർ മധു ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി എ സരസ്വതി. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ ഓൺ ദ വയലിൻ, ശ്രീ അടൂർ എം വി നാരായണൻകുട്ടി ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ ആറ്റിങ്ങൽ എം ആർ മധു ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫൊരാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ചാനൽ
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി സവിത നരസിംഹൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ആർ ശിവകുമാർ, മൃദംഗം ആർ ശങ്കരനാരായണൻ, മുഖർശംഖ് എൻ ജി രമാകാന്ത്. ആദ്യം ത്യാഗരാജസ്വാമികൾ രചിച്ച നാദ തനുമനുഷ്യം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ചിത്തരഞ്ജനി ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by Shrimati Savita Narasimhan. She is accompanied on the violin by R. Shivakumar, on the mridangam by R. Shankaranarayanan, and on the morsing by Sri N. G. Ramakant. She begins her vocal recital with a composition of Saint Thyagaraja, Nada Tanum Anisham, in the rag Chittaranjani, set to Aditaal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച നാദ തനുമനുഷ്യം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ചിത്തരഞ്ജനി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നാദ തനും അനിഷം. ഇൻ ദ രാഗ് ചിത്തരഞ്ജനി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി വെങ്കടശൈല വിഹാര എന്നാരംഭിക്കുന്നു. രാഗം ഹമീർ കല്യാണി, ആദിതാളം സുബ്ബരായ ശാസ്ത്രി, കൃതി.
1: കണ്ടിന്യൂയിങ് ഹർ വോക്കൽ റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി, വെങ്കടശൈല വിഹാര, ഇൻ ദ രാഗ് ഹമീർ കല്യാണി, സെറ്റ് ടു ആദിതാൾ.

0: സുബ്ബരായ ശാസ്ത്രി രചിച്ച വെങ്കടശൈല വിഹാര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹമീർ കല്യാണി, ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി, വെങ്കടശൈല വിഹാര ഇൻ ദ രാഗ് ഹമീർ കല്യാണി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി മാരവൈരി രമണി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം നാസിക ഭൂഷണി, ആദിതാളം തിശ്രനട, ത്യാഗരാജസ്വാമികൾ കൃതി.
1: Next is a composition of Saint Thyagaraja, Maravairi Ramani, in the rag Nasiga Bhushani, set to Adithal Tishranada.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച മാരവൈരി രമണി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാസികാഭൂഷണി, ആദിതാളം തിശ്രനട.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മാരവൈരി രമണി ഇൻ ദ രാഗ് നാസികാഭൂഷണി സെറ്റ് ടു ആദിതാൾ തിശ്രനട.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി സവിത നരസിംഹൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ആർ ശിവകുമാർ, മൃദംഗം ആർ ശങ്കരനാരായണൻ, മുഖർശംഖ് എൻ ജി രമാകാന്ത്. ഇനി മയൂരനാഥം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ധന്യാസി, മിശ്രജാപതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, anytime Indian music. You are listening to Carnatic Vocal Recital by Shrimati Savita Narasimhan. She is accompanied on the violin by R. Shivakumar, on the mridangam by R. Shankara Narayanan, and on the morsing by Shri N. G. Ramakant. Next is a composition of Muthuswami Dikshidhar, Mayuranatham, in the rag Dhanyasi, set to Mishra Japudal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച മയൂരനാഥം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ധന്യാസി, മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, മയൂരനാഥം ഇൻ ദ രാഗ് ധന്യാസി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരമൈന എന്നാരംഭിക്കുന്ന ജാവലി കേൾക്കാം. രാഗം ബിഹാക്, രൂപക താളം.
1: ശ്രീമതി സവിത നരസിംഹൻ കൺക്ലൂഡ്സ് ഹർ വോക്കൽ റെസൈറ്റൽ വിത്ത് എ ജാവലി ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ സാരമൈന ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു രൂപക താൾ.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരമൈന എന്ന ജാവലിയാണ് കേട്ടത്. രാഗം ബിഹാഖ്, രൂപക താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ ജാവലി ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സാരമൈന ഇൻ ദ രാഗ് ബിഹാഖ് സെറ്റ് ടു രൂപക താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി സവിത നരസിംഹൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ആർ ശിവകുമാർ, മൃദംഗം ആർ ശങ്കരനാരായണൻ, മുഖർശംഖ് എൻ ജി രമാകാന്ത്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി സവിത നരസിംഹൻ. Accompanying artists were R. Shivakumar on the violin, R. Shankaranarayanan on the mridangam, and N. G. Ramakant on the morsing. This program was brought to you by Akashwani Thiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

ഇനി സാമഗാന ലോല ജി എൻ ബാലസുബ്രഹ്മണ്യം സാഹിത്യം രാഗം ഹിന്ദോളം രൂപകതാളം ലിസൺ നൗ ടു സാഗാന ലോല കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം ഇൻ രാഗ് ഹിന്ദോളം സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ അരിയക്കുടി രാമാനുജ അയ്യങ്കർ പാടിയ കൃതികൾ കേൾക്കാം. കൂടെ പാടിയത് മധുരൈ കൃഷ്ണൻ, ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണി അയ്യർ മൃദംഗം. Now we bring you a vocal recital by Ariyakudi Ramanuja Iyengar. He was accompanied by Madurai Krishnan. On violin T.N. Krishnan, on mridangam Palakkad T.S. Mani Iyer. Adimai Maa Kelara, Ragam Ravichandrika, Adithalam Thyagarajakriti. First composition of this concert is Maa Kelara in the raga Ravichandrika, set to Adithala, composed by Thyagaraja.

പരമപാവന രാമ പൂർവി കല്യാണിരാഗം ആദിതാളം രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ചത്. നെക്സ്റ്റ് ഇസ് പരമപാവന രാമ ഇൻ ദ രാഗ പൂർവി കല്യാണി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ.

മരിവേറെ ഗതി, ആനന്ദ ഭൈരവിരാഗം, മിശ്രചാപ്പതാളം, ശ്യാമശാസ്ത്രിയുടെ കൃതി. നെക്സ്റ്റ് ഇസ് മരിവേറെ ഗതി ഇന്ദരാഗ ആനന്ദ ഭൈരവി, സെറ്റു മിശ്രചാപ്പതാള, കമ്പോസ്ഡ് ബൈ ശ്യാമശാസ്ത്രി.

അരിയക്കുടി രാമാനുജ അയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ മധുരൈ കൃഷ്ണൻ ഓൺ വയലിൻ, ടി എൻ കൃഷ്ണൻ ഓൺ മൃദംഗം, പാലക്കാട് ടി എസ് മണിയയ്യർ. മാ ജാനകി, ത്യാഗരാജ.

0: അവസാനമായി പുരന്ദരദാസർ കൃതി, രാഗം ചെഞ്ചുരുട്ടി, ആദിതാളം. ദ ലാസ്റ്റ് കോമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് കമ്പോസ്ഡ് ബൈ പുരന്ദരദാസ. ഇൻ ദ രാഗ ചെഞ്ചുരുട്ടി, സെറ്റ് ടു ആദിതാള.
1: കലിയുഗദല്ലിയ രേ നാമവനേ.

അരിയക്കുടി രാമാനുജ അയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടെ പാടിയത് മധുരൈ കൃഷ്ണൻ, ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണി അയ്യർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ മധുരൈ കൃഷ്ണൻ ആൻഡ് ഓൺ വയലിൻ ബൈ ടി എൻ കൃഷ്ണൻ ആൻഡ് ഓൺ മൃദംഗം ബൈ പാലക്കാട് ടി എസ് മണി അയ്യർ. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 ഡി ടി എച്ച് ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.